ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനമാസം 2ാം തീയതി ചൊവ്വാഴ്ച. ബാലലോകം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ്, ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി സ്ട്രേറ്റ് ഐലൻഡ് നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. എം വി ബാറട്ടാങ് നാളെ രാവിലെ 6:15 ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ശ്രീ വിജയപുരത്തേക്ക് രാവിലെ 8:30 മടങ്ങും. എം വി റാണി ലക്ഷ്മി നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് തിരികെ രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി നോർത്ത് പാസേജ് ഷഹി ദ്വീപിലേക്ക് നാളെ രാവിലെ 11 മണിക്ക് യാത്ര ആരംഭിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് എം വി ഹഡ്ബേ നാളെ രാവിലെ 11:30 യാത്ര പുറപ്പെടും. ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര തുടരുന്ന ഇതേ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ വൈകുന്നേരം 3:30. എം വി ബാറട്ടാങ് ഷഹി ദ്വീപിലേക്ക് നാളെ ഉച്ചകഴിഞ്ഞ് 2:30 യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി കമോട്ട സ്വരാജ് ദ്വീപിലേക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര ആരംഭിക്കും. 18-ാം തീയതി അതായത് വ്യാഴാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: They say some cars blend in, but what if yours always stand out? But what if yours always stood out? The Maruti Suzuki Fronx. Experience the thrill of the 1.0-liter turbo engine built for those who crave performance. Join over 4 lakh proud Fronx owners starting at just rupees 6.85 lakh. So, why follow when you can lead? Visit your nearest Nexa showroom today. Nexa.
0: എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം.

0: കൂട്ടുകാരെ, നിത്യേന നാം യോഗ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കൂട്ടുകാർക്കറിയാമോ? കുറച്ചൊക്കെ കൂട്ടുകാർക്കറിയാമായിരിക്കുമല്ലേ. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ വളരെ മികച്ചതാണ്. ഇത് ചില കൂട്ടുകാർക്കെങ്കിലും അറിയാമായിരിക്കും. നിങ്ങളുടെ ഏകാഗ്രത, ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും യോഗ സഹായിക്കുന്നു. പക്ഷേ കൃത്യമായും വളരെ ശ്രദ്ധിച്ചും മുതിർന്നവരുടെ മേൽനോട്ടത്തിലുമായിരിക്കണം കൂട്ടുകാർ യോഗ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് യോഗ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ച് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: ലഹരി ഉപയോഗവും കടത്തലും ഡിജിറ്റൽ അടിമത്തവും ഉത്കണ്ഠയും വിഷാദവും എല്ലാം നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. പഠന വൈകല്യങ്ങൾ, ADHD എന്ന പിരുവിരിപ്പ് രോഗം എന്നിവയും കുട്ടികളിൽ കണ്ടുവരുന്നു. ഇതിന് പരിഹാരമായി സർക്കാർ തലത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ നിരവധി മാനസിക ആരോഗ്യ പ്രോഗ്രാമുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമായി നടക്കുന്നത് കുറവാണ്. പണ്ട് സ്കൂളുകളിൽ പഠനത്തോടൊപ്പം കായിക വിനോദം, സംഗീതം, തയ്യൽ തുടങ്ങിയവയോടൊപ്പം സദാചാരപരമായ പഠനത്തിനും ഊന്നൽ നൽകിയിരുന്നു. വ്യായാമത്തോടൊപ്പം കളികളും യോഗാസനങ്ങളുടെ പരിശീലനവും കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് ശക്തി പകരും. അടുത്ത കാലത്തായി പല സ്കൂളുകളിലും യോഗാസനങ്ങൾ പാഠ്യവിഷയമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. മിക്ക സ്കൂളുകളിലും യോഗ അധ്യാപകരും ഉണ്ട്. അഷ്ടാംഗ യോഗത്തിലെ യമനിയമ മാർഗങ്ങൾ ചെറിയ കഥകളിലൂടെ കുട്ടികളെ ബോധവാന്മാരാക്കിയാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും. എല്ലാ അധ്യാപകരും യമനിയമങ്ങൾ ശരിയായി മനസ്സിലാക്കിയിരുന്നാൽ ഇപ്പോഴത്തെ അധ്യാപക വിദ്യാർത്ഥി സംഘർഷം കുറയെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. യമത്തിൽ അടങ്ങിയിരിക്കുന്ന അഹിംസ, സത്യം, നിയമത്തിൽ അടങ്ങിയിട്ടുള്ള ശൗചം, സന്തോഷം, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം എന്നിവ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയത്തക്ക രീതിയിൽ ബോധ്യപ്പെടുത്തണം. അഹിംസയുടെയും സത്യത്തിൻ്റെയും ഗുണങ്ങൾ പല കഥകളിലൂടെ പാഠ്യവിഷയമാക്കണം. ഇത് കൂട്ടുകാരെ സഹോദരരായി കാണാനും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഗുണങ്ങൾ ഭാവി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയ്ക്ക് കാരണമാകും എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. കുട്ടികളിലെ മത്സരബുദ്ധി ഉപയോഗപ്പെടുത്തി യോഗാസനങ്ങൾ മത്സര രീതിയിൽ പരിശീലിപ്പിക്കണം. മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങുന്നതിനു വേണ്ടി വാശിയോടെ യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ശാരീരിക ശേഷി വർദ്ധിക്കുകയും അന്തസ്രാവ ഗ്രന്ഥികൾ പ്രവർത്തിക്കുകയും കുട്ടികളിൽ ആവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ഇതോടൊപ്പം പ്രാണായാമവും ധ്യാന പരിശീലനങ്ങളും കൂടിയാകുമ്പോൾ കുട്ടികളുടെ മാനസിക നില ഉയരുകയും അവരുടെ പ്രവൃത്തി ഒരു ഉത്തമ പൗരൻ്റേതായി മാറുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ശരീരക്ഷമത ഉയരുകയും മാനസിക സുഖമുണ്ടാകുകയും വൈകാരിക നിയന്ത്രണം പ്രാവർത്തികമാക്കുന്നതോടൊപ്പം ശ്രദ്ധയും പഠനകാര്യങ്ങളിൽ താൽപ്പര്യവും കുട്ടികളിൽ ഉണ്ടാകും. യോഗാസനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ചിട്ടപ്പെടുത്തണം. സൂര്യ നമസ്കാരം പോലുള്ള തുടർച്ചയായ ആസനങ്ങൾ സന്തോഷകരമാക്കി മാറ്റാനുള്ള ഉപായങ്ങൾ കണ്ടെത്തണം. കുട്ടികളെ ഓരോ ആസനങ്ങളും പല ജീവികളെയും താരതമ്യപ്പെടുത്തി പരിശീലിപ്പിക്കുന്നത് ഉചിതമായിരിക്കും. ശലഭാസനം, മത്സ്യാസനം, ഭുജംഗാസനം, വ്യാഘ്രാസനം തുടങ്ങിയവയും വൃക്ഷാസനം, ശശാങ്കാസനം, ധനുരാസനം, സേതുബന്ധനാസനം എന്നീ ആസനങ്ങൾ കുട്ടികൾ സന്തോഷത്തോടെ പരിശീലിക്കും.
0: കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് യോഗ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥനാണ്. യോഗ ചെയ്യുന്നത് വഴി നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

കൂട്ടുകാരി, അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയായിരിക്കും എല്ലാ കൂട്ടുകാരും. നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും അല്ലേ? സുഹൃത്തുക്കൾ എന്നാൽ നമുക്ക് ആരാകണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നല്ല സുഹൃത്ത് എന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലൊരു വഴികാട്ടിയായിരിക്കും, ശരിയല്ലേ? പുസ്തകം എന്ന സുഹൃത്തിനെക്കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? പുസ്തകങ്ങൾ നമുക്കെല്ലായ്പ്പോഴും നല്ലൊരു വഴികാട്ടിയായിരിക്കും, അതുപോലെ തന്നെ എക്കാലത്തെയും മികച്ച കൂട്ടുകാരുമായിരിക്കും. പുസ്തകം എന്ന സുഹൃത്ത് നമ്മെ എപ്പോഴും സഹായിച്ചുകൊണ്ടേയിരിക്കും. അത് എങ്ങനെയാണെന്നറിയാമോ? പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് ലോകത്തെക്കുറിച്ചും വിവിധ വിഷയങ്ങളെക്കുറിച്ചും പുതിയ പുതിയ അറിവുകൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ മികച്ച ഒരു പുസ്തകം നമുക്ക് കൂട്ടിനുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഏകാന്തത അനുഭവപ്പെടില്ല. അത് നമ്മെ ഒരു പുതിയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വായന നമ്മുടെ ചിന്താശേഷിയെയും ഭാവനയെയും വളർത്താൻ സഹായിക്കുന്നു. പുതിയ ആശയങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പുസ്തകങ്ങൾ വഴികാട്ടുന്നു. ചിലരെങ്കിലും കഥാപുസ്തകങ്ങൾ വായിക്കാറുണ്ടാകും. കൂട്ടുകാരെ, നമ്മുടെ മാനസികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വായന അത്യന്താപേക്ഷിതമാണ്. ഇത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും ഏകാഗ്രത മെച്ചപ്പെടുത്തുകയും പദസമ്പത്ത് വികസിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ

കൂടെ ലോകത്തെ മനസ്സിലാക്കാനും മികച്ച വായനാശീലം കൂട്ടുകാരെ സഹായിക്കും. ഇനി വായനയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് കേൾക്കാം. അറിവും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ വായനയിലൂടെ കഴിയുന്നു. തുടർച്ചയായ വായന പുതിയ വിവരങ്ങൾ ഗ്രഹിക്കാനും നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ച് ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇനി പദസമ്പത്തും ഭാഷാ നൈപുണ്യവും വളർത്താനും വായന സഹായിക്കുന്നു. പുതിയ വാക്കുകളും ശൈലികളും പരിചയപ്പെടുന്നതിലൂടെ ഭാഷയിലുള്ള പ്രാവീണ്യവും ആശയവിനിമയ ശേഷിയും മികച്ചതാക്കാൻ സാധിക്കുന്നു. വായന മനസ്സിന് ശാന്തത നൽകുകയും ദൈനംദിന ജീവിതത്തിലെ പിരിമുറുക്കങ്ങളിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും ആശ്വാസം കണ്ടെത്താനും സഹായിക്കുന്നു. മികച്ച രീതിയിൽ വായിക്കുന്ന കൂട്ടുകാർക്ക് സ്വന്തം ആശയങ്ങൾ മനോഹരമായി എഴുതി അവതരിപ്പിക്കാനുള്ള കഴിവും സ്വാഭാവികമായി ലഭിക്കുന്നു. സാഹിത്യവും കഥകളും വായിക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളും അനുഭവങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിക്കുകയും ഇത് നിങ്ങളുടെ ഭാവനാലോകം വികസിക്കാൻ സഹായിക്കുകയും ചെയ്യും. കൂട്ടുകാരെ, ഒരു കാര്യം എപ്പോഴും ഓർമ്മ വയ്ക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്തും പഠിക്കാനുള്ള ഒരു കവാടമാണ് വായന എന്നത്. പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും സ്വയം പഠിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പദാവലി മെച്ചപ്പെടുത്തുന്നതിനും അക്ഷരവിന്യാസ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് വായന എന്നത്. ശരിയായ പുസ്തക വായനയിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഗുണങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതകാലം അത്രയും നിലനിൽക്കും. വായനയിൽ നിന്നും പാഠപുസ്തകത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമാണ് നമ്മൾ നല്ല മൂല്യങ്ങളും വെളിച്ചത്തിൻ്റെ വഴിയുമെല്ലാം കണ്ടെത്തുന്നത്. അതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് കൂട്ടുകാർ കൂടുതൽ സമയം ഫോണിലും ലാപ്ടോപ്പിലും മറ്റും ചെലവഴിക്കാതെ ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വായനയ്ക്കായി മാറ്റിവെക്കണം.

കഥ കേൾക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാകുമല്ലേ? ഇനി നമുക്ക് ഉണ്ണിയും മാന്ത്രിക പുസ്തകവും എന്ന കഥ കേൾക്കാം. ഒരു വലിയ കാട്ടിലെ മരപ്പൊത്തിൽ ഉണ്ണി എന്ന പേരുള്ള ചെറിയ അണ്ണൻകുട്ടി താമസിച്ചിരുന്നു. കാട്ടിലെ മറ്റു മൃഗങ്ങൾ ഓടി നടന്ന് കളിക്കുമ്പോൾ ഉണ്ണിയെപ്പോഴും ഏതെങ്കിലും പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു പതിവ്. ഒരു ദിവസം ഉണ്ണി തൻ്റെ കൂട്ടുകാരനായ ചിഞ്ചു മുയലിനോട് പറഞ്ഞു, "ചിഞ്ചു, വാ, നമുക്കൊരു പുതിയ പുസ്തകം വായിക്കാം. ഇതിൽ നിറയെ ചിത്രങ്ങളും അത്ഭുത കഥകളുമുണ്ട്." എന്നാൽ ചിഞ്ചുമുയൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അയ്യോ ഉണ്ണി, ഈ കാട്ടിലൂടെ ഓടി നടന്ന് കളിക്കുന്നതല്ലേ നല്ലത്. എന്തിനാണ് എപ്പോഴും പുസ്തകത്തിൽ നോക്കി സമയം കളയുന്നത്?" ഇത് കേട്ട് ഉണ്ണി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, "ചിഞ്ചു, നമ്മൾ പുറത്ത് കളിക്കുമ്പോൾ ഈ മരങ്ങളെയും പൂക്കളെയും മാത്രമേ കാണാൻ സാധിക്കൂ. എന്നാൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കടലിനടിയിലെ അത്ഭുത ലോകവും ആകാശത്ത് പറക്കുന്ന പക്ഷികളുടെ രഹസ്യങ്ങളും അറിയാൻ സാധിക്കും. വായന നമുക്ക് മനസ്സിന് ചിറകുകൾ നൽകും." ചിഞ്ചു മുയലിനി അതത്ര മനസ്സിലായില്ല. അന്ന് രാത്രി ഉണ്ണി തൻ്റെ പുസ്തകത്തിലുള്ള ഒരു കഥ വായിച്ചു. ആ കഥയിൽ കാട്ടുമൃഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു വലിയ പ്രശ്നം പരിഹരിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ആ കഥ. അങ്ങനെയിരിക്കെ അടുത്ത ദിവസം കാട്ടിൽ വലിയൊരു പ്രശ്നമുണ്ടായി. ശക്തമായ കാറ്റിൽ വലിയൊരു മരക്കൊമ്പ് വീണ് കാട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു. മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടാതെയായി. എല്ലാവരും വിഷമിച്ചു നിന്നു. അപ്പോൾ ഉണ്ണി തൻ്റെ പുസ്തകത്തിൽ വായിച്ച അറിവ് ഓർത്തെടുത്തു. പഴയ കാലത്ത് കാട്ടുമൃഗങ്ങൾ ഇതുപോലെ തടസ്സം മാറ്റിയ ഒരു കഥ അവൻ വായിച്ചിരുന്നു. ഉണ്ണി മറ്റുള്ള മൃഗങ്ങളുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു, "നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ഈ മരക്കൊമ്പ് മാറ്റാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം. ആദ്യം ഇതിൻ്റെ ചെറിയ ശാഖകൾ കടിച്ചു മാറ്റാം. എന്നിട്ട് നമുക്കിത് തള്ളി മാറ്റാവുന്നതേ ഉള്ളൂ." ഉണ്ണി പറഞ്ഞതുപോലെ മൃഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. കുറച്ചു സമയം കൊണ്ട് അവർ മരക്കൊമ്പ് മാറ്റി വെള്ളം പഴയതുപോലെ ഒഴുക്കിവിട്ടു. അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉണ്ണിയെ അഭിനന്ദിച്ചു.

ഇതുകണ്ട് ചിഞ്ചുമുയൽ ഉണ്ണിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഉണ്ണി, നീ പറഞ്ഞത് ശരിയാണ്. പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടാണ് നിനക്ക് ഇത്രയും നല്ല ആശയങ്ങൾ കിട്ടിയത്. ഇനി മുതൽ എനിക്കും പുസ്തകങ്ങൾ വായിക്കണം. നീ എനിക്കും കഥകൾ പറഞ്ഞു തരണം. ഇതു കേട്ട് ഉണ്ണിക്കും സന്തോഷമായി. ഈ കഥയുടെ ഗുണപാഠം എന്തെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? പുസ്തകങ്ങൾ വെറുതെ വായിക്കാനുള്ളതല്ല, അവ ജീവിതത്തിൽ വലിയ അറിവും ചിന്താശേഷിയും നൽകും. ഫോണുകളിലും ലാപ്ടോപ്പുകളിലും സമയം കളയുന്നതിനു പകരം നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് നമ്മുടെ ബുദ്ധിശക്തി വളർത്താൻ സഹായിക്കും. ഈ ഒരു കാര്യം എല്ലാ കൂട്ടുകാരും ഓർമ്മ വയ്ക്കണം. ഇനി നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

ഇന്നത്തെ മലയാളം പ്രക്ഷേപണം ഇതോടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി അവതരിപ്പിച്ചത് അശ്വിനി ജെ ആർ.